0: കൂട്ടാൽ പുതുക്കാർ വെള്ള വായ്പോ അപ്പാവുക്ക് സർപ്രൈസ് കൊടുപ്പോ കൊഞ്ചം അവരോട് ഡീറ്റെയിൽസ് തരണം
1: എന്ന്
2: ഇന്ന് മാതിരി പോപ്പ്സ് കിട്ട് ഉഷാറായിരിക്കണു സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസ് മിസ്യൂസ് ചെയ്യ മുടിയും
0: ഓ
1: നീ പുരഞ്ചിക്കിട്ടല്ലാക്സ്
0: ആണോ കാർവെൻ പനീരുണ്ടാ അപ്പൊ ഹോംവർക്ക് ചെയ്യ വെക്ക മാട്ടാരേ
2: ആർബിഐ സൊല്ലുന്നത് സ്മാർട്ട് ആയിടുങ്ങൾ
0: കൂളാക ഇരുങ്ങൾ
3: തിരുഗാനത്തിൽ അടുത്ത് மதுபாலகிருஷ்ணன் ஹரிணி குரல்களில் ஒலிக்கிறது ராமன் தேடிய சீதை பட பாடல்.